0: ഹലോ.
1: ആമീൻ. ഇന്ന് 30-ാം തീയതി 9-ാം മാസം 30-ാം തീയതി സെപ്റ്റംബർ മാസം 30-ാം തീയതി അപ്പസി മാസം 2026-ാം ആണ്ട് ബുധൻകിഴമ കാലവേളയിലും ഇണിഞ്ഞിരിക്കും. ടൊറന്റോ നേരം കാലേ 8 മണി. അധികാലെ കാലേ മതിയം മാലേ ഇരവ് നള്ളിരവൻ എന്നീ നാടുകളിൽ നിന്ന് ഇണയിന്ത് ഊഴിയങ്ങളെ സയ്യായിത്തമാർ ഓവർവരെയും അതേവേളയിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഓവർവരെയും ഉയർത്തെഴുന്ന വല്ലമയുള്ള യേശു ക്രിസ്തുവിൻ നാമത്തിലും സംഗമം വാനോലി ടീം സാർവിലും എൻ സാർവിലും എൻ കുടുംബത്തിൻ സാർവിലും വാഴ്ത്തുകോം ആശീർവദിക്കോം വരവേൽക്കോം. ഇതിനാളെയും കത്തർദാമെ ആസത്ത് തരുവാറാക. ആമേൻ. നാളുക്കാണ് വസനം. നാൻ വാനത്തെ നിലപ്പെടുത്തി ഭൂമിയെ അസ്ഥിവാരപ്പെടുത്തി സിയോനെ നോക്കി നീ എൻ ജനമെന്ന് സൊല്വതാക നാൻ എൻ വാർത്തയെ ഉൻ വായിലെ അരളി എൻ കരത്തിൻ നിഴലാലേ ഉന്നെ മറയ്ക്കുന്നേന്ന് യെശയ്യ 51:16 കൂറപ്പെട്ട അന്ന വസനങ്ങളെ നാങ്ങൾ പറ്റിക്കൊള്ളുവോം. കത്തർദാമെ വഴി നടത്തുവാറാക. ആമേൻ. ഇന്നാളുക്കാക വാസിക്കും.

എല്ലാരാലും തള്ളപ്പെട്ടാലും എല്ലാരാലും തള്ളപ്പെട്ടാലും അൻപാന ദേവനെ എന്നെ ഉയർത്തുവാൻ അൻപാ